ഗുരു അർജുൻ ദേവ് പാച്ച ബക്ഷിഷ്കരേ ചേർന്ന് ചെല്ലോ മാർഗ് ഗോവിന്ദ് കേടാ മാർഗ് ഹൈ ജിത്തേ ജീവ ചൽ കേ ആപണ ലോക ഭീ സുഖീ തേ പർലോക ഭീ സുഹേലാ കർ സകദാ